0: లోపివా దరిన్ని. ఇంతసారి కొందవా.
1: ആരെങ്കിലും മിഹി താമതക്കും സലാമിവാണി കൊന്തുവാകും മാസി ആരും ദൂക്കുന്നാണി കൊങ്ങിറക്കും.

ഹമകഷവറും കലേഗെ ഫാനുഗെ വെരി രസ്കലാംഗെ ഖിയാമെ ദ്വഹും എവരെങ്കെ മെതുഗ എകലാംഗെ അദുലു വെരി ഹുക്കും ഫുളു നിയാ കുറവാനത്തെ അതി എകലാംഗെ അജീസ് വന്ത മൊള ദെനവടുകം വാ രസ്കലാംഗേ.